നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 4ാം തീയതി, വ്യാഴാഴ്ച. ഒരു ചിത്രത്തിലെ ഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാവിവരം. MV ജോളി ബോയ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV ബാരടാങ് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. MV സ്ട്രേറ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. MV ഹഡ്ബേ നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV ബാരടാങ് നാളെ വൈകിട്ട് 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 12ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാവിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു. കാർഷിക മേഖലയിൽ പുനരുപയോഗ ഊർജത്തിന്റെ, പ്രത്യേകിച്ച് സൗരോർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2019 ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് കുസും അഥവാ കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്ഥാൻ മഹാഭിയാൻ പദ്ധതി.

0: കർഷകർക്ക് ഊർജ സുരക്ഷ ഉറപ്പാക്കുക, അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, കാർഷിക ആവശ്യങ്ങൾക്കായി ഡീസലിനെയോ പരമ്പരാഗത വൈദ്യുതിയെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കുസും യോജന പ്രകാരം കർഷകർ, പഞ്ചായത്തുകൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവർക്ക് സോളാർ പമ്പുകൾ സ്ഥാപിക്കാൻ അപേക്ഷിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൊത്തം ചെലവ് 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കർഷകർക്ക് 60% സബ്സിഡി സർക്കാർ നൽകും. ചെലവിൻ്റെ 30% സർക്കാർ വായ്പയായി നൽകും. പദ്ധതിയുടെ ആകെ ചെലവിൻ്റെ 10% മാത്രമേ കർഷകർ നൽകേണ്ടതുള്ളൂ. സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കർഷകർക്ക് വിൽക്കാം. വൈദ്യുതി വിറ്റ് കിട്ടുന്ന പണം പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഉപയോഗിക്കാം. കാർഷിക സമൂഹത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പദ്ധതി പ്രതിനിധീകരിക്കുന്നത്.
1: उपभोक्ताओं तक पहुंचने का सुलभ और सस्ता माध्यम है आकाशवाणी.
2: आकाशवाणी के विभिन्न केंद्रों से कीजिए अपने उत्पादों और सेवाओं का प्रचार विज्ञापनों के माध्यम से.
1: लोकल और राष्ट्रीय स्तर पर कीजिए अपने बिजनेस का विस्तार, क्योंकि आकाशवाणी में विज्ञापन बुकिंग हुई बहुत ही आसान.
2: अब घर, दफ्तर या दुकान पर बैठे बैठे आप कर सकते हैं विज्ञापनों की बुकिंग.
1: डायल कीजिए 8700014242.
2: नंबर एक बार फिर नोट करें 8700014242.
0: യോഗ തത്വങ്ങളും ഹൃദയാരോഗ്യവും ശാരീരികവും മാനസികവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസനങ്ങൾ, പ്രാണായാമം, ധ്യാനം തുടങ്ങിയ യോഗ തത്വങ്ങളും പരിശീലനങ്ങളും സംയോജിപ്പിക്കുന്ന ഒരു സമഗ്ര സമീപനമാണ് യോഗ തെറാപ്പി. ഓരോ വ്യക്തിയും വ്യത്യസ്തനാണെന്ന് യോഗ തെറാപ്പി തിരിച്ചറിയുന്നു. വ്യക്തിഗത ആവശ്യങ്ങൾ, ആരോഗ്യസ്ഥിതികൾ, വ്യക്തിഗത ലക്ഷ്യങ്ങൾ എന്നിവയ്ക്കനുസൃതമായാണ് പരിശീലനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനു പകരം ഇത് ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശാരീരിക ആസനങ്ങൾ, ശ്വസന വ്യായാമം, ധ്യാനം, ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവ യോഗ തെറാപ്പി സംയോജിപ്പിക്കുന്നു. ചികിത്സ നൽകുക മാത്രമല്ല, സ്ഥിരമായ പരിശീലനത്തിലൂടെയും സ്വയം അവബോധത്തിലൂടെയും സ്വന്തം ആരോഗ്യത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ യോഗ തെറാപ്പി വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. പ്രാണായാമം ഒരു പ്രധാന ഘടകമാണ്. കാരണം ശരിയായ ശ്വസന രീതികൾ നാഡീവ്യവസ്ഥയെ നിയന്ത്രിക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താനും സഹായിക്കും. സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കിക്കൊണ്ട് പ്രായം, ആരോഗ്യസ്ഥിതികൾ, ശാരീരിക കഴിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി പരിശീലനങ്ങൾ പരിഷ്കരിക്കപ്പെടുന്നു. യോഗ തെറാപ്പി നിലവിലുള്ള അവസ്ഥകളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുക മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും പ്രതിരോധശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രതിരോധ പരിചരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പുരാതന യോഗ തത്വചിന്തയിൽ വേരൂന്നിയതാണെങ്കിലും മെഡിക്കൽ മനഃശാസ്ത്ര ചികിത്സകളിലെ അതിൻ്റെ ഗുണങ്ങളെയും ഫലപ്രാപ്തിയെയും പിന്തുണയ്ക്കുന്നതിനായി യോഗ തെറാപ്പി ആധുനിക ശാസ്ത്ര ഗവേഷണവുമായി സംയോജിപ്പിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് യോഗ പല വിധത്തിൽ ഗുണം ചെയ്യും. ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ അളവ് തുടങ്ങിയ ഹൃദ്രോഗ സാധ്യതാ ഘടകങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങൾ, പ്രാണായാമം, ധ്യാനം എന്നിവയോടൊപ്പം പതിവായി യോഗ പരിശീലിക്കുന്നത് ഹൃദ്രോഗത്തിനുള്ള ഒരു പ്രധാന അപകടകാരണമായ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. യോഗ വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. യോഗ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ധമനികളുടെ കാഠിന്യം കുറയ്ക്കുകയും ഹൃദയമിടിപ്പിൻ്റെ വ്യതിയാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം തന്നെ മികച്ച ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യോഗ LDL, അതായത് മോശം കൊളസ്ട്രോൾ കുറയ്ക്കുകയും HDL, അഥവാ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും പ്രമേഹവുമായി ബന്ധപ്പെട്ട ഹൃദയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. യോഗ പരിശീലിക്കുന്ന ആളുകൾ പലപ്പോഴും ആരോഗ്യകരമായ ശീലങ്ങൾ സ്വീകരിക്കുന്നു. ഉദാഹരണത്തിന്, മികച്ച ഭക്ഷണക്രമം, പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും മികച്ച യോഗാസനങ്ങൾ: തദാസനം, ശരീരഘടനയും രക്തചംക്രമണവും മെച്ചപ്പെടുത്തുന്നു. വൃക്ഷാസനം, ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഭുജംഗാസനം, ഹൃദയത്തെയും ശ്വാസകോശത്തെയും ശക്തിപ്പെടുത്തുന്നു. സേതുബന്ധാസനം, നെഞ്ചു തുറക്കാനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ച

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी 20 जून को हुगली पश्चिम बंगाल से प्रधानमंत्री किसान सम्मान निधि की 23वीं किश्त जारी करेंगे। इसके तहत 9 करोड़ 44 लाख से अधिक किसानों के खातों में 18,880 करोड़ रुपए से अधिक की सम्मान राशि सीधे हस्तांतरित की जाएगी। पीएम किसान की इस किश्त के साथ ही किसानों को हस्तांतरित कुल राशि 4,46,000 करोड़ रुपए से अधिक हो जाएगी, जो करोड़ों किसान परिवारों को आर्थिक संबल प्रदान कर रही है। अन्नदाता का बढ़ता मान पीएम किसान।
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara with its massive 61 kilowatt-hour battery and a range of 543 kilometer. The horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer. Backed by India's largest charging network, India Goes Electric. Nexa.
2: ഒരു ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. 1994 നവംബർ 29 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഗമനം. ശ്രീപ്രകാശ് സംവിധാനം ചെയ്ത് കരീം KTH നിർമ്മിച്ച ഈ ചിത്രം മനുഷ്യഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്ന ശക്തമായ ആഖ്യാനത്തിനും കുടുംബ ബന്ധങ്ങളുടെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചിത്രീകരണത്തിനും വ്യാപകമായി പ്രശംസ നേടി. തെറ്റായ ആരോപണങ്ങളും സാമൂഹിക തിരസ്കരണവും നേരിടുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ജീവിതത്തിലൂടെ അനീതി, വിശ്വാസം, ക്ഷമ, മോചനം എന്നിവയുടെ പ്രമേയങ്ങൾ ഈ കഥ പര്യവേക്ഷണം ചെയ്യുന്നു. ചെറിയാച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ തിലകന്റെ ശ്രദ്ധേയമായ പ്രകടനത്തിലൂടെയാണ് ഈ ചിത്രം പ്രത്യേകം ഓർമ്മിക്കപ്പെടുന്നത്. ലക്ഷ്മി, മാധു, പപ്പു, ബൈജു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഈ ചിത്രത്തിലെ മൃദുവും ശ്രുതിമധുരവുമായ ഗാനങ്ങളെല്ലാം തന്നെ പ്രണയം, ദുഃഖം, കുടുംബ ബന്ധങ്ങൾ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. പരമ്പരാഗത സംഗീത അഭിരുചികൾ ആധുനിക ഓർക്കസ്ട്രേഷനുമായി ഇഴചേർന്നിരിക്കുന്നു. യേശുദാസും ചിത്രയുമാണ് ഗായകർ.

മിതമായും ഫലപ്രദമായും ഉപയോഗിച്ച പശ്ചാത്തല സംഗീതം സിനിമയുടെ ഒരു പ്രധാന ആകർഷണമാണ്. അന്വേഷണാത്മക രംഗങ്ങളിൽ സസ്പെൻസ് വർദ്ധിപ്പിക്കുകയും ചെറിയാച്ചൻ്റെ വൈകാരിക വേദനയും ഏകാന്തതയും എടുത്തുകാണിക്കുകയും ചെയ്തു. ഉച്ചത്തിലുള്ള നാടകീയ സൂചനകൾക്ക് പകരം തന്ത്രികളും മൃദുവായ ഓർക്കസ്ട്ര ക്രമീകരണങ്ങളും ഉപയോഗിച്ച് അമിതമായ പ്രകടനങ്ങളില്ലാതെ ആഖ്യാനത്തെ പിന്തുണയ്ക്കുന്നു.

മലയാള സിനിമയിലെ ഏറ്റവും ആദരണീയനായ ഛായാഗ്രാഹകരിൽ ഒരാളായ രാമചന്ദ്ര ബാബു യാഥാർത്ഥ്യബോധമുള്ള ദൃശ്യരചനകളും പ്രകൃതിദത്ത ലൈറ്റിങ്ങും ഉപയോഗിച്ചിരിക്കുന്നു. എൽ ഭൂമിനാഥൻ്റെ സൂക്ഷ്മമായ എഡിറ്റിംഗ് വൈകാരിക രംഗങ്ങൾ അമിതമാകാതെ മതിയായ ദൈർഘ്യം നൽകുന്നു. സങ്കീർണമായ കുടുംബ ബന്ധങ്ങൾക്കിടയിലും ആഖ്യാനം സ്ഥിരത പുലർത്തുന്നു. ഹംസ കയാനിക്കരയും സിദ്ദിഖ് താവർശേരിയും ചേർന്നാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയത്.

ഗമനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ ആസ്വദിച്ചത്. ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു. ഹൃദയപൂർവ്വം, ദീപ ടി വി.

0: ചൂങ്ങരെ വനായ പൊറോ നഹട്ടെ
1: മിനെ തഹലേലങ്ങ തിൻകക്ക് ഇങ്ങിൽ ഹറാ ഫലേലെ മൗലി ആ ഹരാൻ നിരാനെ ഹാ അംഗ്ലി തിൻകക്കൻ തിക്കഞ്ഞ ഹിലാരി സാംസ്.